കടലും നദിയും. എഴുതിയവർ കവിഞർ അവൈ. കടലും നദിയും ഒരുമുറ മുരൺപെട്ടു കൊണ്ടന. തേടി ഓടിവരും നദിയ താങ്കി ഏറ്റു നിൽക്കും കടലാ ഉയർന്നത്. എപ്പോഴും നീ കേൾക്കും എന്ത് ആഴത്തുക്കും നാൻ വരവേൻ എന്നത് നദി. എപ്പോഴുമേ സലസലത്ത് ഓടും ഉനക്ക് എനത് ആളത്തുക്ക് വര മുടിയുമാ എന്നത് കടൽ. ഉയര ഇരിക്കും മല ഉച്ചകളിലിരുന്ന് ഇറങ്ങി ഇറങ്ങി ഓടോടി എവ്വളവ് ദൂരം വന്നിരിക്കേൻ. നീണ്ടു വിരിന്ത് മണൽ പരപ്പി പച്ചയായി വിരിന്ത് എന്നെ മകൾവോടും മുത്തമിട കാത്തിരിക്കും നിലത്തെ വിട്ടുവിട്ട് ഓടോടി വന്നേൻ. ഉനക്ക് എനത് ആളം പുരിയവില്ലേ, അലക്ഷ്യപ്പെടുത്തി വിട്ടായ് എന്നത് നദി. സിരിത്തത് കടൽ, സിരിപ്പാൽ സിനന്തത് നദി. എല്ലാ നദികളെയും അരവണൈത്ത് മടിമേൽ തവളവിട്ട് മകിഴ്ന്നിരിക്കും ഉനക്ക് എനത് ആളം തെരിയാമലിരുപ്പതിൽ ആശ്ചര്യമില്ലേ എന്നത് നദി. കേലി വളിന്തത് കുരലിൽ. നിലമലാം മുത്തവിട്ട് ആടിപ്പാടി അളകലാം കൊട്ടി പച്ചയായി പടരവിട്ട് വാഴ്ന്ന് പിന്നില്ലാമൽ എതിർക്കാക ഓടി വന്നായ് എന്നത് കടൽ കോപമാക. ഒരു കണം മൗനമാകിയത് നദി. വീണ്ടും സിരിത്തത് കടൽ. പിന്നിദാനമാക തുടർന്നത് എല്ലാ നദികളും എൻ മടിമേൽ വിളുന്തനെ. നാം അമേദിയാക ഇരുന്നേ. എല്ലാ നദികളും പായ്ന്തോടി വിളുന്തനെ, കുതിത്തനെ, മകിഴ്ന്തനെ, കട്ടി അണിത്ത് മുത്തവിട്ടനെ. ആനാൽ നാം ചിലിക്കവില്ലേ, അമേദിയാക ഇരുന്നേ. നദിയേ, ഉന്നെ പുരികരദി നീ എന്നുള്ള സംഗമിക്ക സംഗമിക്ക നാൻ എന്നെ ഇളന്നു കൊണ്ടിരിക്കേ. എല്ലാ നദികളെയും പോലവേ നീയും എൻ മടിയിൽ വിളുന്ന് പുരണ്ട് ഉറങ്ങി എഴുന്ന് കണനേരത്തിൽ കൈകാട്ടി വിടൈപെറുവായ് എന്ന് അച്ചപ്പെടുകേന് എന്നത് കടൽ. നദി മികവും മൗനമായിട്ട്. നദിക്ക് കടലിൻ്റെ കാതൽ പുരിന്തത്. കടലിൻ്റെ ആളം ഇരുന്നത്. നദികിടം അൻപു ഇരുന്നത്. ഇരണ്ടും ചേർന്ന് ആളമാണ് അൻപൈ തെരിന്തു കൊണ്ടനെ. കടലിടം നദിയും നദിയിടം കടലുമാക ഒന്നുക്കൊണ്ട് തമ്മെ ഇളന്ന് അർപ്പണിപ്പുടൻ ഓടത് തുടങ്ങിന. ഉണ്മയാണ് കാതൽ പോലെ. കടലിടം നദിയും നദിയിടം കടലുമാക ഒന്നുക്കൊണ്ട് തമ്മെ ഇളന്ന് അർപ്പണിപ്പുടൻ ഓടത് തുടങ്ങിന. ഉണ്മയാണ് കാതൽ പോലെ.